സ്വിസിലെ വി ടി എസ് ഫിനാൻസ് ജി എം പി എച്ച് നേരം ശരിയാക രണ്ട് മണി 31 നിമിഷം ഐക്യരാജ്യത്തിൽ 1:31 നിമിഷം ഇന്ന് നേരത്തിൽ വിജി രാജേന്ദ്രൻ അവർക്ക് തയ്യാറിച്ച് തൊട്ട് വിളങ്ങും இசையும் தாலாட்ட நிகழ்ச்சி வானலையில் மலர்கின்றது.

0: வழியாக மலர்கின்றது. பாலம் எழுதியவர் தாமரைச்செல்வி. உயிரிழந்த மரங்களும் அடர்ந்த பட்டிகளுமாய் இருந்த அந்த பிரதேசத்தை பிரதான வீதி ஊடறுத்து சென்று கொண்டிருந்தது. நிலத்திலிருந்து மிகவும் உயரத்தில் பிரதான வீதியின் ஒரு சிறு வளைவில் அந்த பெரிய பாலம் அமைந்திருந்தது. இரண்டு லோரிகள் தாராளமாக ஒன்று ஒன்று விழுத்து செல்லும் அளவுக்கு நல்ல அகலமான பாலம் அது. இரண்டு பக்கங்களும் நீளமான சீமேந்து கட்டுடன் இடையே கனமான இரும்பு கம்பிகளை இணைத்து கிட்டத்தட்ட 20 அடி நீளத்துக்கு கட்டப்பட்ட பாலம் அது. அந்த பாலத்தின் இன்னொரு பக்கம் சீமேந்து கட்டில் அவன் அமர்ந்திருக்கின்றார். இரவு நேரத்து அமைதியை பிழித்துக் கொண்டு சில் வண்டுகளின் யுர் என்ற சத்தம். காற்று கூட வீசவில்லை. அமாவாசை முடிந்து இன்றைக்கு 5ஆம் நாள். மெல்லிய பிறை நிலவு வானத்தில் நீங்கியது. அந்த நிலவின் மெல்லிய ஒளியில் எதிரே எல்லாம் மங்களாக இருள் வடிவமாக தெரிந்தது. இப்போது 9 மணிதான் இருக்கும். ஆனால் எல்லாமே அடங்கி போன நடிச்சாம நேரம் போல் மயான அமைதியாக இருந்தது. பாலத்தில் இருந்து கொண்டு அவன் சுற்றுமுற்றும் பார்க்கின்றான். மனதுக்குள் அலை அலையாய் எண்ணங்கள். அந்த எண்ணங்களுடைய லேசாய் பரவிய சோக உணர்வு மிகவும் அருமையாக போற்றி வந்தது. கண்ணெதிரே கலைந்து போனது போன்ற தவிப்பு. அவளின் பார்வை இருளை ஊடறுத்து உற்று நோக்குகின்றது. தெருவின் இரு பக்கங்களிலும் கண்ணு கட்டிய தூரம் வரை பட்டிகளும் உயரமான மரங்களும், நடுவே பாலம் மிகவும் உயரத்தில். பாலத்துக்கு கீழே அகலமான வாய்க்கால். மழை காலங்களில் மார்பளவு தண்ணீர் இதில் ஓடும். பழுப்பு பச்சை நிறத்தில் சில வேளைகளில் அடர்ந்த நீல நிறத்தில் சரகுகளும் சிறு தடிகளும் புரள வெள்ளம் பாய்ந்தோடுவது எத்தனை அழகு. ஆனால் இப்போது இந்த வைகாசி வெயில் காலத்தில் வாய்க்கால் காய்ந்து வறண்டு போயிருந்தது. கரையோர சரிவுகளில் புதர் மண்டி போயிருந்தது. மண்ணின் நிறமே மாறி சுரசுரப்பாய் போய்விட்டது. அந்த சூழ்நிலையை பார்க்க அவன் மனதில் துயரம் அதிகரிக்கின்றது. என்னமாய் இருந்த பிரதேசம்! அவனுக்கு நினைவு தெரிந்த காலத்திலிருந்தே இந்த பாலத்தோடும் இந்த வாய்க்காலோடும் இந்த பாலை மரங்களோடும் உறவாடி வளர்ந்திருக்கின்றான். அதோ பாலத்தின் இடது பக்கமாக பிரதான தெருவிலிருந்து ஒரு ஒற்றையடி பாதை போகின்றதே, அந்த பாதையால் போனால் கூப்பிட தூரத்தில் இருக்கின்றது அவனது கிராமம். அவன் பிறந்து தவழ்ந்து வளர்ந்த கிராமம். 30 குடிமனை வரும். விவசாயம் செய்து மாடுகள் வளர்த்துத்தான் சீவியம். சில வேளைகளில் ரால் சீசனில் சட்டுவான் குட்டிக்கு ரால் பிடிக்க போவார்கள். கொஞ்சம் இளமாட்கள் சுண்டிக்குளம் போய் மீன் வியாபாரம் செய்வார்கள். சைக்கிள் தவிர வேறு வாகனங்கள் பெற்றாத எளிமையான சனங்கள். ஆசைகளையோ தேவைகளையோ வளர்த்துக் கொள்ளாதனால் எதிர்பார்ப்புகளோ ஏமாற்றங்களோ இல்லாத அமைதியான வாழ்க்கை. கிராமத்தை சுற்றி பாலை மரங்கள். இந்த வைகாசி ஆணியில் பாலை பழங்கள் பழுக்கும். கிராமத்தவர்களுக்கு இந்த 2 மாதமும் நல்ல உழைப்பு. பச்சை இலைகளின் நடுவே மஞ்சள் நிற மணிகளாய் இனிய வாசனையுடன் பழுத்திருக்கும் அந்த பாலை பழங்களை பிடுங்கி சேகரிக்க நண்பர்களுடன் அழிந்த நாட்களின் சந்தோஷங்கள் அவன் மனப்பரப்பில் இனியதொரு கனவாக மிதந்து கொண்டே இருக்கின்றது. கிராமத்தின் தொடக்கத்தில் தெருவையும் இந்த பாலத்தையும் பார்த்தபடி இருக்கும் அம்மன் கோவிலில் ஏற்றப்படும் விளக்கின் வெளிச்சம் இங்கிருந்து பார்க்கும் போதே தெளிவாக தெரியும். கூரை வேந்த அந்த சிறு கோயிலுக்கு பின்னால் உள்ள கிராமத்தவரின் குடிசைகளின் கூரைகள் மரங்களுக்கிடையே தெரியும். இப்போது அம்மன் கோயில் இல்லை. கிராமத்தில் ஒரு குடிசையும் இல்லை. எந்த ஆட்களும் இல்லை. அம்மன் கூட தன் பரிவாரங்களோடு இடம்பெயர்ந்து போய்விட்டாளா? அவன் நீண்ட பெருமச்சோடு எதிரே பார்க்கின்றான். மெல்லிய இருட்டுக்குள் பட்டிகளும் மரங்களும் ஒவ்வொரு வடிவங்களாக தெரிகின்றது. முந்தைய காலங்களின் நினைவுகள் மனதுக்குள் வந்து நிரம்பிக் கொள்கின்றன. ஜால் நகரை இலங்கையின் தென்பகுதியுடன் இணைக்கும் ஒரே வீதியான கண்டி வீதி இது. அதனால் அப்போதெல்லாம் பஸ்களும் லோரிகளும் கார்களுமாய் ஒரே வாகனங்கள் இரவு பகலாய் போய் வந்தபடி இருக்கும். சிறுவனாய் இருந்த காலத்தில் தன் தோழர்களுடன் இந்த பாலத்தில் அமர்ந்து கொண்டு வாகனங்களை வேடிக்கை பார்ப்பான் அவன். மாறு காலங்களில் எந்த நேரம் என்றில்லாமல் இந்த வாய்க்காலே கதி என்று கிடப்பார்கள். இந்த பாலத்தின் மீது ஏறி நின்று கொண்டு தொபீர் என்று வாய்க்காலில் குதித்து நீந்துவார்கள். ஒரு நாள் அவன், சிவபாலன், மகேந்திரன், துறைவாசா, புவனேஷ் எல்லோரும் பாலத்தில் இருந்து கதைத்துக் கொண்டிருந்த போது അവൻ പാലത്തെയും സീമന്റെ കട്ടിയിൽ പടുത്ത് നിദ്രയാക്കിവിട്ടാൽ അവനെ ശിവപാലൻ വിളയാട്ടായി അങ്കിലിന്റെ പിടിത്തെ കീളി വായ്ക്കാലക്കുഴി തള്ളിവിട്ടുവിട്ടാൽ അവൻ ഉറക്കിളമയാക ശിവപാലനുടൻ കവിക്കവയില്ലേ. പിറകി രണ്ട് പമ്പരം, പന്ത്രണ്ട് ബോളൈ, ഒരു എട്ടുമുളി പട്ടമെന്ത് ശിവപാലൻ കൊടുത്ത് കെഞ്ചിയ പ്രഹദാൻ അവൻ സമാധാനമാക്കിനാൻ. ഒരു തടവിൽ അധികമാണ് മഴ പെയ്ത് മാറിക്കാലത്തിൽ ഇരണിമടക്കുളം നീരാൽ നിറഞ്ഞുവിട കുളത്തെ കാപ്പാറ്റുവതർക്കാഹ പലകയെ തുറന്നുവിട വെള്ളം അടിത്തുകൊണ്ട് പല ഗ്രാമങ്ങളെ മൂക്ക വൈത്തു വിട്ടത്. അവർക്ക് ഗ്രാമത്തേക്ക് വെള്ളം പറവിവിട ഗ്രാമത്തിൽ ജനമെല്ലാം ഇന്ന് പാളത്തിലേ വന്ന് കൂടിയിരുന്നത്. വെള്ളത്തിനാൽ അന്ന് വീതിയിൽ എന്റെ പോക്കുവരത്തും നടപ്പറവില്ല. ഒരു കിളമയായി എല്ലോരും ഇന്ന് പാളത്തിനോറത്തിലേ അടുപ്പുമൂട്ടി സമയത്താക്കും. വെള്ളത്തിൽ നെനിന്ന ആടുമാടുകൾ കൂടെ ഇങ്ങേ വന്ന് ഒട്ടിക്കൊണ്ട് നിന്നു വായ്ക്കാൻ നിരമ്പി പുറന്തോടിക്കൊണ്ടിരുന്നത്. വെള്ളം വടിയെ ഒരു വാറമാക്കിയത് ചെറിയ വയതിൽ നികന്ത അന്റെ ചമ്പവം ഇപ്പോഴും പസമയായി നെഞ്ചിൽ നിൽക്കുന്നത്. ചെറിയ വളർന്ന പ്രഹ് അമ്മൻകോയിൽ പക്കത്തിലുള്ള ചെറിയ വെട്ടയിൽ വേറെ ഇളഞ്ഞപ്പൾ പരപ്പന്താട്ടം അടിക്കുമ്പോൾ ഇവകൾ മറ്റും പാലത്തിൽ അമർന്നുകൊണ്ട് വാഹനങ്ങളെ വേടിക്ക പാർപ്പാർക്കൾ ക്ലീനച്ചിക്ക് പോയി പാത്തുവിട്ട് വന്ന പടങ്ങളെ പറ്റി നടിക നടികളെ പറ്റി വായൊഴിയാമൽ കഥപ്പാർക്കൾ സിരിത്തിരുന്ന് മല്ലികയെ സുതേർ പേസും പടമെന്റ് അഹപ്പടുകൊണ്ട പുസ്തകങ്ങളെയും പുറട്ടുവാർക്കൾ മകുടിയും പതിലുകളിൽ പഠിപ്പതൽക്കാഹവേ ശിവപാലൻ സിരിത്തിരൻ തുടർന്ന് വാങ്ങുവാൻ നിലവിലങ്ങളിൽ ഇരവ് പത്ത് മണിവരെ പാലത്തിൽ ഇരുന്ന് കരയിത്തുകൊണ്ടിരിപ്പാർക്കൾ. അന്ത ഉയരത്തിൽ നിന്റെ നിലവ് വെളിച്ചത്തിൽ ചുറ്റുപുറത്തെ പാർത്താൽ മലയനാട്ടിൽ നിൽപ്പത് പോലെ ഒരു ഉണർവ് വരും. അന്ന് അളകിൽ പാർക്കുമ്പോൾ മനതിലേപ്പെടും അനുഭവം അപൂർവമാണത്, അരുമയാണത്. അന്ത അപൂർവമായ ഇനിമയെ അവൻ വേറെതിലും അനുഭവിച്ചതില്ലേ. ഇന്റെ വീതിക്ക് ചെറുത ദൂരത്തിൽ വീതിയോട് സമമാക്ക നീളത്തേക്ക് റയിപ്പാതെ അതും വായ്ക്കാലി കുറുക്കറുത്ത് ഇരുമ്പ് കെടറിനാൽ പാലം കൂടപ്പെട്ടിരുന്നത്. ഇരവ് തപാൽ റെയിൽ പെരുമിതച്ചിലുടൻ പാലം കടന്നു പോകതെ എങ്കിലും കൊണ്ട് അവൾ ഓട് പറപ്പാർക്കൾ. അടുത്ത ഇരുട്ടുക്കൾ വെളിച്ചപ്പൊട്ടുകളുടെ നനിത മുഖങ്ങൾ വിവരന്റെ പോകതെ കണ്ണിമേ കാമൽ പാർപ്പാർക്കൾ. തപാൽ റെയിലും പോയി കടസി ഇളച്ചു ബസ്സും കൊളുമ്പ് ബസ്സും പോണ പ്രഹദാൻ ഇവർക്ക് വീട് തിരുമ്പുവാർക്കൾ. ഇരുട്ടിക്ക് എങ്കിയ രാത്രിയായി പാമ്പ് പൂച്ചി കടിച്ചാൽ എന്ത് ചെയ്തത്? അങ്ങ് ആരെ വായി പാത്തുകൊണ്ട് നിൽക്കുന്നോ തിരികെ പാലത്തിൽ കണ്ടാ അവനുടെ ഉദ്യോഗം എന്ത്? അമ്മാവിടം അടിക്കടി തിട്ടു വാങ്ങുവതിലും ഒരു സന്തോഷം ഇരുന്നത് അവനക്ക്. അപ്പടി പത്തമണി വരയ്ക്കും തന്നെ ഇങ്ങനത്തെ തങ്കടുത്താങ്ങളോ? അമ്മാവിന്റെ അതിശയിപ്പ് അവനുക്കൾ സിരിപ്പെ തോറ്റിരിക്കും. കഥയ്ക്ക് സിരിക്ക് എത്തനെയോ വിഷയങ്ങൾ ശിവപാലൻ എപ്പോഴും പകുതിയാകെ കഥയ്ക്കാം. അവനുടെ കഥകളെ കേട്ടാൽ മനം വെട്ടിച്ചിരിക്കലാം. ഇവനുടെ മനം ഒരു തടവെ കുലുങ്കി അതിർക്കുന്നത്. അന്ത ഇടവിൽ കൂടെ കാറ്റിൻ തന്നെ ബൊമ്മയാക എത്തുന്നത് പിടവിക്കുള്ള വേർക്കുന്നത് മനതിക്കുള്ളൊരുവിധ വേദനയെ മുറുക്കിക്കൊൾക്കുന്നത് അന്താണ് ശിവപാലൻ. ചിരിക്ക ചിരിക്ക പേശിയ ശിവപാലൻ ഇപ്പോൾ ഇത് ഉലകത്തിലില്ലേ. പിന്നാളിൽ ഏർപ്പെട്ട മാറ്റങ്ങളിൽ അവനും ഒരു മാറ്റത്തെ ഏർപ്പെടുത്ത് മാങ്കുളം മുഖം തകർപ്പിൽ തന്നെ ഉയരെ അപ്പണത്തെ വിട്ട തുരൈവാസായി പൊതു കിളിനൊച്ചിക്കും കൊളുമ്പുക്കും ഇടയിൽ ലോറി ഓടുകൊണ്ടാണ് ആറു മാസത്തേക്ക് മുൻ പരന്തൻ ചന്തിയിൽ കണ്ടിൽ നീണ്ട നേരം കറിയിട്ടുകൊണ്ടാർക്കൾ. ഗ്രാമത്തവർ വീട് വാസലി വിട്ട് അഹതിയായി ഓടിയ പോത് മഹേന്ദ്രനും കുടുംബത്തോട് പോയി വിട്ടാൽ അവനെ ചന്തിത്ത് ഒരു വെള്ളത്തേക്ക് മേലാകുന്നത്. ഗോണേശ് ചുണ്ടിക്കുളത്തിൽ മീൻ വ്യാപാരം സഹിക്കുന്നതാണ് എല്ലാവരും ഒവ്വൊരു തിക്കിൽ ചിതറിപ്പോണാർക്കൾ. ആനാൽ അവർക്കെല്ലാം അവനെപ്പോലെ ഇന്ത പാലത്തെയും വായ്പാലയും ഗ്രാമത്തെ വായ്പയും ഒരു പൂതും മറക്ക മാട്ടാർക്കൾ. മുമ്പെല്ലാം ആൾ നടമാട്ടമുള്ള ഇന്ത ഇടങ്ങൾ ഇപ്പോൾ വെറിച്ചിട്ട് പോയിവിട്ടത്. ഗ്രാമത്തിൽ ഇപ്പോൾ യാറുമില്ലേ. അനേകരം ഗ്രാമത്തെ വിട്ട് വെളിയേറി ഇരണ്ടു വേടങ്ങളാക പോകുന്നത്. 90-ാം ആണ്ട് ജൂണുക്ക് പ്രഹദന്ത സൺഡേയിൽ റാണുവും വന്ന് ഗ്രാമത്തെ ഏരിത്തുവിട്ടത് അമ്മൻ കോവിൽ കൂടെ തപ്പവില്ലേ. ഗ്രാമത്തേക്ക് പോകുന്ന ഒറ്റയടി പാതയിൽ ഇപ്പോൾ മുന്നു പിറവിയിരുന്നത് എതിരെ റെയിൽ റോഡ് കൂടെ കോലം മാറിപ്പോയിരുന്നത് സ്ലീപ്പർ കട്ടകളും തണ്ടവാളങ്ങളും പേർത്തി എടുക്കപ്പെട്ട നിലയിൽ പാതയിൽ സിതൈന്ത് പോയി കിടന്നത് റെയിൽ പാലത്തെ തവിര മറ്റിടങ്ങൾ മണ്ണൂടി പറ്റകളായി കിടന്നവ മെഴുതുക്കൾ ആറ്റാമയിൽ പൊങ്കുന്നത് പിറന്ത് വളന്ത് എത്തിനെയോ വർഷങ്ങളായി വാഴ്ന്നു വന്ന വീട് വാസലെ വിട്ട് അഹതിയായി ഇന്നൊരിടത്ത് കൂടുകൊണ്ടാൽ ഇതോ പാലെ മരങ്ങളിൽ ഇലയിൽ തിരിയാമൽ കൊത്തുകൊത്തായി പാലപ്പഴങ്ങൾ പളിച്ചിരിക്കുന്നവ ബൊമ്മയാന കാറ്റിലും അന്റെ പാലയ്പ്പല വാസനയും കലന്ത് വന്ന് നാസിയെ നേരിടുന്നത് പോലെ ഒരു ഉണർവ് തോന്നുന്നത് ഇത്തനെയും പഴങ്ങളും യാർക്കും പ്രയോജനമില്ലാമൽ പോക പോകെ ഇങ്ങനെ വയറിയിരിക്കുന്നത് മണം പതയി പതയിത്തു പോകുന്നത് ഹിന്ദു നിലയിലും വന്നത് എന്റെ വീടുകളിൽ വാഴ മുടിയാതെ സൂനില എപ്പിടി വന്നത് അവൻ കവളയുടെ കണ്ണുകളെ മൂടി തുറക്കുന്നതാണ്. പാർവയെ കൂർമ്മപ്പെടുത്തി ചൂടും വരെ തുളാവുകൊണ്ടാണ്. വടക്കപ്പെട്ട മായ മികവും തൊളിവിൽ വീതിയും പക്കത്തിൽ ചിന്നിച്ചിന്ന മീൻ വെളിച്ചങ്ങൾ സിറു സിറു പൊട്ടുക്കളായി ഒരു കനമാണ വാഹനത്തിൻ തീവാണ ഇരച്ചൽ. എങ്കിലും ഇരണ്ട് മണിത്തൂറത്തിൽ ഇരുക്കും പ്രധാന മുഖാമിൽ ഇരുന്ന് റാണുവം ഇന്റെ പക്കമായി സുഖിത് മുന്നേറിയിരിക്കുന്നത്. അതിതാണ് പുതിയതായി മുളിത്ത് വെളിച്ച പൊട്ടുക്കൾ. മുൻപെല്ലാം ഇന്റെ മുൻപകുതിക്ക് റാണുവം വന്നാൽ നാലിന്റെ നാട്ടിൽ നെഞ്ചവിട്ട് തിരുമ്പി വിടും. ഇന്റെ തടവിൽ വന്ന് ഒരു വാരമായി നിൽക്കുന്നത്. ഇന്ന് ഒരു വാരമായി അന്ത മുഖാമിൽ ഏതോ പരപരപ്പയെ പറ്റിക്കുന്നത്. വാഹനങ്ങൾ ഇതുവരെ ഇന്റെ ചെറു മുഖാമുക്ക് വന്നതേയില്ലേ. ഇപ്പോഴും മൂന്ന് നാട്ടുകളാക വാഹന ഇരച്ചൽ തെളിവാക കേട്ടത്. അവൻ പാർവയെയും മീട്ട് പാലത്തിന് ഇരുപക്കങ്ങളെയും പാർക്കുന്നതാണ്. സുരീത ദൂരത്തിൽ വായ്പാൽ കരയോരങ്ങളിൽ അടന്ത മരങ്ങളിൽ കീഴിൽ മൺമൂടികളെ അടുക്കി കാപ്പറങ്ങളിൽ പിന്നാൽ പോരാളികൾ. ഇരുളിൽ കണ്ണുകൾക്ക് പഴകിവിട്ടതിനാൽ അവർക്കീ നിർവങ്ങൾ അസൈവതി ലേസായി ധരിക്കുന്നത്. വീണ്ടും ദൂരത്തിൽ വാഹന ഇരച്ചൽ. അവൻ ജോസിനിയുടെ തലയുമയിലെ കോതിക്കൊണ്ടാണ്. തൊണ്ടി കുടിക്കുഴ് പന്താഹ് ഏതുവോ അടയ്പ്പത് പോലെ ഇരിക്കുന്നത്. നെഞ്ച് വരണ്ട് നാ ഉലന്ത് പോക അടി വയറ്റിൽ ഇരുന്ന് ഒരു വിമ്മൽ എണുക്കുന്നത്. അവനെ അറിയാമലേ അവനത് കൈ എന്ത പാളത്തിൻ സീമിന്റെ കട്ടിനെ ബാഞ്ചിയോട് വരടിക്കൊള്ളുന്നത്. വെറും സീമിന്താലും മണ്ണാലും ഇരുക്കട്ടപ്പെട്ടതാഹ അവൻ ഉണർവതേയില്ലേ. മണടുത്ത് മികവും പിരിയമാണ് ഒന്നായി തിരുമ്പ തിരുമ്പ നിലവുപ്പെടുത്തി പാർക്കും പോതി ഏർപ്പെടും പരവസം. ഇന്ന പാളത്തിൽ നിലയ്ക്ക് പോതെല്ലാം അവനക്ക് ഏർപ്പെടും. അപ്പോ പാളത്തെ നോക്കി ഒരു ഉരുവം മെതുവാഹ നടന്നു വരവത് തിരിക്കുന്നത്. കിട്ടബന്ധവൻ കൂന്ത് കവണീത്ത് നഹുലൻ എന്താണ് ഓമനെ നാന്താ. നഹുലൻ ഒരു കയ്യിൽ 5 ലിറ്റർ താനുടനും മറകയിൽ സുഖപ്പെട്ടിയുടനും നിൽക്കുന്ന എല്ലാം ശരിയേ നഹുലൻ മെല്ലിയ കുറയിൽ അവൻ കേൾക്കുന്ന ഓമനെ സെന്റിൽ പിടിയെടുക്കും ചൊല്ലിയാച്ച്. സുഖവായിരുന്നു തന്നോട് ഓന്തി പോയിരുന്ന ഇന്ന പാലത്തെയും വായ്പാലയും അവൻ ഒരു നിമിടം ആസിയോട് പാർക്കുന്ന അടുത്ത നിമിടം തൂര മുഖാമയെ ഒരു തടവി വരത്തുവിട്ട് പാലത്തു ചുവരിയിരുന്ന തനത് തുപ്പാക്കിയെടുത്തുകൊണ്ട് ഒരു തുള്ളലുടൻ പാലത്തിലിരുന്ന് തിരിവിൽ കുതിത്തു ഇറങ്ങുന്നതാണ്. തെന്തോ ചുണ്ടാലും അടിക്കാതെ നഹുലൻ ഇവിടത്തിന്റെ ഒരു അംഗലമും എനിക്ക് തിരിയും. നീ എന്നോടിയതാ പാലത്തിൻ ചരിവിൽ നടുവേ സപ്പാത്ത കാൾകളെയും മെതുവാക പതിത്ത് ഇറങ്ങുകൊണ്ടാണ്. നഹുലനിടം ഇരുന്ന് വെടിമരുന്നുകൾ നിരപ്പപ്പെട്ട് സത്യക്കാനയെ വാങ്ങി പാലത്തിൻ അടിത്തരപ്പിൽ കവനമാക വെക്കിറാണ്. അതിൽ ഇണയുന്ന വയറുകളെ ഇഴുത്തുകൊണ്ട് പട്ടികളെ കൂടാക 100 യാർ തള്ളിപ്പോയി പെരിയ മരത്തിന് കീഴിൽ പടുത്തുകൊടുക്കുന്നവൾ കയ്യിൽ വയർ ഇണയ്പും ബാറ്ററി പെട്ടിയും. ഇന്നും 5 നിമിടങ്ങളിൽ അവൾ നേസിത്ത അന്ത പാലം വെടിക്ക് സിതറപ്പോകുന്നത്. അന്ത നിണയ്പ് നെഞ്ചിന്നൊരു മൂലയിൽ ആഴമാണ് വലിയ ഏർപ്പെടുത്തുകൊണ്ടത്. ആണാലും അന്യർക്കളെ വാഹനങ്ങളുടെ നമ്മുടെ പ്രദേശങ്ങൾക്കുൾ വരവിടക്കൂടാതെ അതക്കാഹ് നീളത്തിലിരുന്ന് മികവും ഉയരത്തിൽ ഇരുൾ വടിവം മഹത്തരിക്കുന്ന അന്ത പാലത്തെ അവൻ ഇമിക്കാമൽ പാർക്കുന്നതാണ്. 1, 2, 3, 4 ോട് ഒന്നാക സംഗമിച്ച് ഉള്ളിൽ സന്തോഷപ്പെടുത്ത ചൊവ്വായ കിളമകളിൽ മാളി 4 പത്തിക്ക് ചിന്തനെ ചുവക്കുകൾ ചുവക്കുകൾ. ഇത് ഉങ്ങൾക്കാണ് നേരം ഉങ്ങൾക്കാണ് നിഹി ചിന്തനെ ചുവക്കുകൾ.
1: തബിലാവിൻ നിലയാണ് ഹൃദയത്തിൽ സാലിയിൽ ഓടും കാർ പോലെ സീരാണ ബേഹത്തിൽ ഒളിക്കും ഈ പാടലെ കേൾക്കും സുഖമേ അലാദി. മുന്നിസയിൽ ബേഹമായി ഒളിക്കും വയലിൻകളും ഗിറ്റാറിയും മെല്ലിയ ഇസയും ഒരു നവീനത്വ ഉണർവൈ തരം പാടലിത്. ഇന്ന പാടലും പിന്നണിയിൽ ഏതോ ഒരു സെബിയൽ ഇസയും റാഗം അടിത്തളമാക ഇരുക്കൂടും. അന്ത റാഗം മുഴുമയാക വെളിപ്പെട്ടാലും ഇല്ലെങ്കിലും കേൾക്കും പാമരർക്ക് പാടലിൻ സുഖാനുഭവത്തിൽ ഒരു തുളിയും കുറവ് ഏർപ്പെടുവതില്ലേ. കാരണം ഇതൻ മെട്ട് നം ഇതയത്തിൽ നുളയുണ്ട്. நம் உணர்வுகளை தொட்டு மறக்க முடியாத தாக்கத்தை விட்டு செல்வதுதான். செவ்வியல் இசையின் அடித்தளத்தை இழக்காமல் அதே சமயம் அதன் மேல் நவீனத்துவம் பொழியும் ஒரு கவி மிகு மெல்லிசை கோபுரம் எழுப்பும் திறமையால் அன்றோ அவர்கள் மெல்லிசை மன்னர்களானார்கள். மனம் மயங்கும் மாலை நேரத்தில் நாயகி தன் காதலனை பற்றி பாடுகின்றாள். சரோஜா தேவியின் அழகான முகமும் அளவான நடிப்பும் காட்சிக்கு பலம் சேர்த்திருந்தது. இசையரசியின் தெய்வீக குரல் ஆலயமணியின் நாதத்தையும் மிஞ்சி இதயத்தை ஊடுருவி அலைபாயும் மனதில் அமைதியை உண்டாக்குவது உறுதி. இரு வெளியாலேயே மாலையிட்டான். யாரும் அறியா பொழுதுநிலையே அடைக்கலமானேன் முடிவினிலேயே போன்ற கவியரசின் வரிகள் சாகா வரம் பெற்றவை.